ചെറുമോനുഹിമമു ധവലവർണ്ണമൈ നിങ്ങിലോ വെളിസിന നവ്യതാര ദേദീപ്യകാന്തുല്ലോ തേജവന്തംഗാ കാന്തുലീനുതുന്ദി. ആനാടി അർദ്ധരാത്രി ബെത്ലഹേമനേ ചിന്ന ഊരിലോ പശുവുല പാകലു ലോകമന്താ എതിർചൂസ്തുന്ന മെസ്സയ ബാലുടൈ പ്രവക്തല പ്രവചനാലനു നിജം ചേസ്തു പ്രഭവിച്ചാടു. ഈ വാർത്ത ഗൊല്ലലകു జ్ఞానులకు ఆపై నలుదిశలా వ్యాపించింది. పాపలోకానికి తన అభయహస్తంతో ఆదుకునే రక్షకుడు ఉదయించాడు.

ഹെർമോനുഹിമമു ധവളവർണ്ണമൈ നിങ്ങിലോ വെലിസിന നവ്യതാര ദേദീപ്യകാന്തുല്ലോ തേജവന്തംഗാ കാന്തുലീനുതുന്ദി. ആനാടി അർദ്ധരാത്രി ബെത്ലഹേമനേ ചിന്ന ഊരിലോ പശുവുല പാകലു ലോകമന്താ എതിർചൂസ്തുന്ന മെസ്സയ ബാലുടൈ പ്രവക്തല പ്രവചനാലനു നിജം ചേസ്തു പ്രഭവിച്ചാടു. ഈ വാർത്ത ഗൊല്ലലകു, జ్ఞానులకు ఆపై నలుదిశలా వ్యాపించారు.